0: സിരി
1: ഓടിയനായി എങ്കിൽ നാവു മിത്ത മിരിലോകം ഇന്ദു തീർത്ഥ സിരിലോകം
0: അന്നി സ്വാമി
1: കർക്കല്ലദ മൂർത്തി തലക ഉന്തിന ഈ ലോകബാരി ഈശ്വരനു തൂനഗ ഇന്ന് ദാനേ ഏഴെദത്ത ബണ്ടെലവര പോടിയോടി
0: ആ ബണ്ടെല പോടിയോടി
1: നിക്ക് പോടിയപ്പ നാവു സഹജന ദയന്ന് പണ്ട ഈ തപ്പു മൽത്തുത തപ്പു മൽത്ത നകലു പോടി നാവ് ഇത്തുനവി എന്ന ബഗിട്ട് കുച്ചനദ പാത്തര പണ്ട പില പണ്ട ഞാന് ഭൂതോൽ നൊട്ടിക നലിപ്പു നാ നലിക്കതായെന്ന് പണ്ട കൊണ്ണമരലേ എന്ന് പണ്ടകെ പെരണ മാണിട അഞ്ച നിന്ന ആ ചതിനു പൊലിപ്പൊടു നിന്ന അങ്കാര പൊലിപ്പൊടു പണ്ടത്തി മിത്തം ഇരിലോക പുടുതു തീർത്ഥ സിരിലോകവു ബത്തുതി ബൊൽദു താമരദ ഒരുട്ടു നിക്കലോ മീപ്പിന മുത്തിന കെരട്ടി ഞാൻ ഉന്തിയെ
0: ഓഹോ ഇരിന
1: ആ മുത്തിന കെരട്ടി ഇത്തിന താമരദ പുർപ്പ നിന്ന ആദിജന പൽതിയല്ലെല്ല തിക്കാന്ത് ലെക്ക ഞാന് ആ കെരട്ട് ഗുബിയെ കേരള കൈക്കുള്ള തിക്കുണ്ട
0: ഓഹോ അപ്പണ്ട ആ ബൊല്ലു താമരേ ഐറ്റ് ഈരിത്തര ദേവരേ
1: അഞ്ചാതെ ഈ നീരുക ജത്തി സാത്തിയെ അകുലു ജപ്പുനക ഏതോ ദൂര പോയി നഞ്ചിത്തിന താമരദ പുർപ്പ
0: നിന്ന
1: കൈക്കേ ബത്തു സേരുജ
0: ഓഹോ
1: അവേ നീ തരട്ട് മുടിത്തൊന്തു
0: ജിത്തെ
1: ഏഴര ഗുണ്ടവ ബാക്കല പാടു ഈ മഞ്ചമിട ജത്തുതിത്ത യാന് സുദ്രൂപടു ഉന്തിയെ നിന്ന ചലപൊലി പൊടുന്നു ആണ കണനീര് പാടുത് ഈ മലത്തിന സർവലാ തപ്പാണ് എന്ന് പണ്ടത് ഈ നട്ടോനിയ തീർത്ഥ സിരിലോക്ക ദക്കുലു തപ്പു മൽപ്പര ഇത്തന കുലി ദയന്ന് പണ്ടണ്ണ ഉപ്പു മുഞ്ചി കാള കാര നേന പുറ തിന്നന സർവ് ബഞ്ചിട ജനന ബെരിട്ട് മരണ അവ സിരിലോക്ക ദക്കുലി മിത്ത മിരിലോക്ക അഞ്ചത്ത് അത്ത അഞ്ചിന ലോക ഈ സോത്തുതു എനിക്ക് തരെ തഗ്ഗായ നീ നിഞ്ചേനെ ബുടുവേ നിന്നു വെച്ചി ദയന്ന് പണ്ടണ്ട ഈ കാട മല്ലികെ ഈ കാട മല്ലികേന് ഈ കാട മല്ലികേന് അവ കാട മല്ലികെ ബൂറുടിത്തത് ഇന്റെ ഭർത്തോന്ന് പോണ നേരണ്ട കാർദടിക്ക് ബുറുതു ആളത് പോകും എന്റെ ജീവന സാർത്ഥക്കാര സാധ്യ അവന് നെയ്യോടു പൊണ്ണന സിരി മുടിക്ക് കട്ടോടു അത്തന്നാണ് ദേവരുന്ന പാത കുതിയോടു അടകൈത്ത ജീവന സാർത്ഥക ആപ്പുന്നു ഈ സോമനാഥന അനുഗ്രഹ കാടമല്ലിക പമ്പുനോ ഭാരീ ഒഞ്ചി ബിർസാധികടി മെര ഓടുന്ന
0: സോമനാഥ
1: പണ്ട് കാടമല്ലിക മെര ഓടും അവ ലോകബാരി ഈശ്വരന ഒഞ്ചി ശാപൈക്ക് ശാപണ്ട് അനുഗ്രഹ ശാപ അഞ്ചാത് നിന്ന ദത്ത കൈട്ട് നിന്ന ബലത്ത എന്ന ദത്ത കൈട്ട് നിന്ന ബലത്ത കൈ നീന പത്യ ഈ സർവ ഇടീ നടുകൊന്നുണ്ടു നിന്ന അത്ത അണ്ണ ഈശ്വര പത്ര നിന്ന കൈന് ദേവര് ദത്ത കൈട്ട് നിന്ന ബലത്ത കൈട്ട് പത്തോണ്ടിരുന്ന് പണ്ണുണ്ട നിന്നു ആര് ഭയക്കുതേര് എന്ന് അർത്ഥായിത്ത ലോകബാരി ഈശ്വര ആയന ചിത്ര ഞാനൊപ്പനൊന്നുല്ലേ നിന്നു മുട്ടി പൊക്ക ഈ ഈശ്വര മുട്ടി പൊക്ക നനോരേഗ ഈ ആപ്പുന സ്വത്തത്ത് ഈ കാടമല്ലിക ഈ ദേവരേഗ് ഈ ലോകബാരി ഈശ്വരക്ക് സന്തായാവോടു ഈ ഒത്തനോടു നിന്ന മിത്ത മിരിലോക്കുകളെ തന്നു പോടും തീരുമാനമല്ല.